അവന്ധ്യ മഹിമ മുനിജന ഭജന മുഷിത ഹൃദയ കലുഷ ശബരീമോക്ഷ സാക്ഷിഭൂത പ്രഭഞ്ജന തനയ ഭാവുക ഭാഷിത രഞ്ജിത ഹൃദയ തരണി സുത ശരണാഗതി പരതന്ത്രീകൃത സ്വാതന്ത്ര്യ ദൃഢഘടിത കൈലാസ കോട്ടി വികട ദുന്ദുഭി കങ്കാളകൂട ദൂര വിക്ഷേപ ദക്ഷ ദക്ഷിണേതര പാദാങ്കുഷ്ടതര ചലന വിശ്വസ്ത സുഹൃതാശയ അതിപൃഥുല ബഹുവിടപി ഗിരിധരണി വിവര യുഗപദുദയ വിവൃത ചിത്രപുംഗ വൈചിത്ര്യ വിപുല ഭുജ ശൈലമൂല നിപിട നിപീഡിത രാവണ രണ രണക ജനക ചതുരുദധി വിഹരണ ചതുര കപി കുലപതി ഹൃദയ വിശാല ശിലാതല ധാരണ ദാരുണ ശിലീ മുഖ അപാര പാരാപാര പരിഖാ പരിവൃത പരപുര പരിശ്രുത ദവദഹന ജവന പവന ഭവ കപി വര പരിഷ്പംഗ ഭാവിത സർവസ്വദാന വിമത സഹോദര രക്ഷ പരിഗ്രഹ വിസംവാദി വിവിധ സചിവ വിപ്രലംഭ സമയ സംരംഭ സമുജൃംഭിത സർവേശ്വര ഭാവ സകൃത് പ്രപന്ന ജന സംരക്ഷണ ദീക്ഷിത വീര സത്യവ്രത പ്രതിശയന ഭൂമികാ ഭൂഷിത പയോധി പുളിന പ്രളയ ശിഖി പരുഷ വിശിഖ ശിഖാ ശോഷിത കൂപാരവാരിപുര പ്രബല റിപു കലഹ കുതുക ചടുല കപികുല കരതല തൂളിത ഹൃദഗിരി നികര സാധിത സേതുപഥ സീമാ സീമന്തിത സമുദ്ര ദ്രുതകതിതരു മൃഗവരൂഥിനീ വിരുദ്ധ ലങ്കാവരോധ വേപഥുലാസ്യ ലീലോപദേശദേശിക ധനുർജ്യാഘോഷ ഗഗണചരഗണ ഗഗിരി ഗരിമധര നിഗമമയ നിജ ഗരുദ ഗരുദ നില ലവഗളിത വിഷവദന ശരഗതന അകൃതചരവണ ചരണകരണ വൈലക്ഷ കൂടിതാക്ഷ ബഹുവിധ രക്ഷോബലാധ്യക്ഷ വക്ഷ കവാടപാടന പടിമസാടോപ ഗോപാവലേപ കടുരട തട നിഠം കൃതി ചടുല കടോര കാർമുഖ വിശങ്കട വിശിക വിതാടന വിഘടിത മകുട വിഹ്വല വിശ്രമസ്തനയ വിശ്രമ സമയ വിശ്രാനന വിഖ്യാത വിക്രമ കുംഭകർണ കുലഗിരി വിതരണ ദംഭോളിഭൂത നിശങ്ക കങ്കപത്ര അഭിചരണ ഹുതവഹ പരിചരണ വിഘടന സരഭസ പരിപദ പരിമിത കപിബല ജലധിലകരി കലകലരവ കുപിത മഘവചിതഭിഗണന കൃതനുജ സാക്ഷിക രാക്ഷസദ്വന്ദ യുദ്ധ അപ്രതിദ്വന്ദ പൗരുഷ ത്ര്യംബക സമധിക ഘോരാസ്ത്രാഡംബര സാരഥി ഹൃതരഥ സത്രപശാത്രവ സത്യാപിത പ്രതാപ ശ്രുതശര കൃതലവണ ദശ മുഖ മുഖ ദശക നിപതന പുനരുദയ ധര ഗളിത ജനിത ധര തരള ഹരിഹയ നയന നളിന വന രുചി ഖതിത ഖതല നിപതിത സുരതരു കുസുമ വിതതി സുരഭിതരഥ പത അഖില ജഗദധിക ഭുജ ബല വര ബല ദശ ലപണ ലപണ ദശക ലവണ ജനിത കഥന പരവശ രജനി ചര യുവതി വിലപണ വചന സമവിഷ ജനിഗമ ശിഖര നികര മുഖര മുഖ മുനി വര പരിപണിത അഭികത ശതമഖ ഹുതവഹ പിതൃപതി നിരൃതി വരുണ ഭവന ധനദ ഗിരിശ പ്രമുഖ സുരപതി നുതി മുദിത അമിതമതി വിധി വിദിത കഥിത നിജ വിഭവ ജലധി പൃഷതലവ വിഗത ഭജ വിബുധ വിബോധിത വീരശയന ശാചിത വാടരപൃത നൗഘ സ്വസമയ വിഘടിത സുഘടിത സഹൃദയ സഹധർമ്മചാരിണീക വിഭീഷണ വശം വദീകൃത ലങ്കൈശ്വരി നിഷ്പന്ന കൃത്യ ഖപുഷ്പിത റിപു പക്ഷ പുഷ്പകര ഭസഗതി ഗോഷ്പതീകൃത ഗഗണാർണവ പ്രതിജ്ഞാർണവതരണ കൃത ക്ഷണ ഭരത മനോരഥ സംഹിത സിംഹാസനാധിരൂഢ സ്വാമിൻ രാഘവ സിംഹ ഹാടക ഗിരി കടക ലടക പാദപീഠ നികട തട പർലുടിത നിഖില നൃപതി കിരീട കോട്ടി വിവിധ മണിഗണ കിരണ നികര നീരാജിത ചരണരാജീവ ദിവ്യഭൂമായോദ്യാധിദൈവത പിതൃവധ കുപിത പരശുധര മുനിവിഹിത നൃപഹരണ കഥന പൂർവകാല പ്രഭവ ശതഗുണ പ്രതിഷ്ഠാപിത ധാർമ്മിക രാജവംശ ശുഭചരിതരത ഭരത ഗർവിത ഗർവഗന്ധർവ യൂഥ ഗീത വിജയ ഗാഥാശത
ಶಾಸಿತ ಮಧುಸುತ ಶತ್ರುಘ್ನ ಸೇವಿತ ಕುಶಲವ ಪರಿಗೃಹೀತ ಕುಲ ಗಾಥಾ ವಿಶೇಷ ವಿಧಿವಶ ಪರಿಣಮರ ಭಣಿತಿ ಕವಿವರ ರಚಿತ ನಿಜ ಚರಿತ ನಿಬಂಧನ ನಿಶಮನ ನಿರ್ವೃತ ಸರ್ವಜನ ಸಮ್ಮಾನಿತ ಪುನರುಪಸ್ಥಾಪಿತ ವಿಮಾನವರ